കേട്ടോണ്ടുള്ള റേഡിയോ സാറും 107.8 FM. ഇത് രംഗ് രംഗ് റു ജീവന ഇണ്ടത്ത് മൊയിലഞ്ചി ബേഹരി കാര്യക്രമത്തിക്ക് എല്ലാവർക്കും കൽബുണർഞ്ഞു സ്വാഗത. ഇണ്ടത്ത് മൊയിലഞ്ചി ബേഹരി കാര്യക്രമത്തില് മാമി മർമോൾ ചിൽഡ്രൻ കെ തോറ ബേഹരി കിരി ചിത്രത്തോ കൊറിയ ഭാഗങ്ങ കേട്ടോണ്ട് വരുവാ.

0: രുക്സാന എവിടല്ലേ മോളെ, അത് ആർബന്ന് അറിഞ്ഞു നോക്ക്.
1: മാസ്റ്റർ അബ്ബ, മാസ്റ്റർ വന്നത് ഉൽഗവർ മാസ്റ്റർ.
2: കഴിഞ്ഞ ഒരു വാരത്തിൽ പറ നിങ്ങളെ മോലു റുക്സാന ശാലക്ക് വന്നിട്ടില്ല. ക്ലാസ് ഫസ്റ്റ് പണ്ട് അവലു ശാലക്ക് ബണ്ടില്ല ചെല്ലുമ്പോ മനസ്സിന് ഭാരി ബേജറായിത്തു. അത് കഴിട്ട നിങ്ങൾ അകത്തിട്ട് ഭാരി കഷ്ടത്തിലൂടെ വന്ന
3: അവള് സ്കൂൾക്ക് കടത്തു ഭാരി കഷ്ടായിട്ടുണ്ടോ മാസ്റ്ററെ? അബ്ബ ചെമ്മനാലിപ്പറ സൊറപ്പനി ആക്കോങ്കാവണ്ട് ഉഷാറില്ലാണ്ട് കെടുത്തത്തിലെ ആയിര് വെളി ആസ്പത്രി കൂട്ടിട്ട് പോവാച്ചെന്നെങ്ങ് ഞങ്ങളെ ഹാലത്ത് സരിയില്ലേ. ഇങ്ങ നിക്കുമ്പോ അവളോ സ്കൂൾക്ക് കടത്തുരായങ്ങ എങ്ങനെ? അവള് സ്കൂൾക്ക് ബുക്ക് യൂണിഫോം ബാഗ് ചെന്ത്
2: കഷ്ടമില്ലാത്ത ഏതുണ്ട് ചെല്ലുറു? ഞങ്ങളെ മിസ്കിന്താനാ ഞങ്ങളെ മക്കളെ ഭവിഷ്യത്ത് മുല്ലാവുക തീരാ. നിങ്ങളെ മോള് പഠിക്കുന്ന ശാലയില് ഒരു ചെറിയ ഫീസ് ചെറിയ കർച്ച് അത് നിങ്ങക്ക് കൊടുക്കുകയില്ലെങ്കിൽ ശാല കൈതാക്കുറല്ല ജമിയത്തുൽ ഫലാഹ് ചെല്ലുള്ള സംഘടന ഉണ്ട് അങ്ങനെ പോയിട്ട് കാണൂറ് നിങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾ രാജ്യത്ത് ബാലക്കറട്ടു ചെന്നെങ്കിൽ അങ്ങ് സായാക്കല്ലേ ശാല മാത്രം കൈതാക്കുറോ നിങ്ങ സമല്ല.
4: മോലെ റുക്സാന നിക്ക് ശാലക്ക് പോകുന്നു പഠിക്കുന്നു ചെന്നിട്ട് ആശയില്ലേ?
1: പഠിക്കൊക്കെ നല്ല മനസ്സുണ്ട് സാർ, ആയങ്ങ ഔത്തങ്ങ മുല്ല സാർ.
5: നിങ്ങ ചെല്ലതില്ല സമ മാസ്റ്റർ. ആയങ്ക നന്റെ പരിസ്ഥിതി നോക്കുറ ജാത്രയുടെ വാളഞ്ഞ് സന്തര മൈതാനില് ചെറുമുറി വിത്തിത്ത് കിട്ടിയ കാസുരോ നാണും നന്റെ മക്ക ബയറു നിർത്തിത്ത് ഒളിഞ്ഞ കാസുരോ ഇതൊരൗത്തു മര്യാദ ദൈക്കോവേമായിട്ട് ഇത് കെട്ടില്ല. ഇതുപോലുമേ ഇന്നും കഷ്ടമെന്നത് നയിക്കത്ത് ഒലിഞ്ഞ കാസുരു വയസ്സുകൾ വന്ന് തൗത്തുകൾച്ച നല്ല ഒരു മോളു ആരെങ്കിലും ഒരു പാവത്വം മരമുണ്ട് കൽത്തുകീരണം ചിലർ ഹാജിത്ത് വെച്ച ആയങ്ക അല്ലാഹു നന്റെ ഇങ്ങനെ വലിച്ചു വെച്ച നാണ് നയിച്ചിട്ട് ബൽത്തനായ മന്നന്റെ മക്ക വീടി കെട്ടിട്ട് നണ്ട വലിച്ചു കൊണ്ടുണ്ട്. പരിസ്ഥിതി ഇങ്ങനെ നന്റെ മോല് സാലിക നാണ് എങ്ങനെ കടത്തുണ്ട്?
2: നോക്കൂർ കാക്ക, കുറിയാൽ പൈസ കാരിക്കാറ് കുറിയാൽ പാവത്തങ്ങിക്കാറ് അതെല്ലാം അല്ലാവുടെ വിധി. ഈ കാസിന്നവനു തണ്ട മുതല് എങ്ങനെ ചെലവാക്കറ ചെന്നിട്ട് ആ മഹേശ്വരല് പഠിച്ചവനു കണക്ക്
5: കേക്കറങ്ങ ചെന്ന സുമമേ അല്ല കേക്കാണ്ട് വിടില്ല. നിരക്കരല് പൈച്ചുകൊണ്ടിക്കുമ്പോ വേറെ നിരോടി ചിന്നരവും നന്റെ ഉമ്മത്തി അല്ലാചെന്ത് നനക്ക് ലഭിക്കുന്നു. പരിസ്ഥിതി ഇങ്ങനെക്കുമ്പോ ഈ ഹീനസ്ഥിതിയിൽ നാണ് കിടന്നോട്ടില്ല. നിരക്കരൽ കോലി ബിരിയാണി ഗൗജി ഗമ്മത്താവുമ്പോ നണ്ട മക്ക നോക്കിട്ട് അങ്കലാപ്പെടുത്തിട്ട് കണ്ണിൽ തന്നി കളിച്ചോട്ടുള്ളത് നോക്കിട്ട് നാണും കറങ്ങിയോട്ടില്ല മാസ്റ്ററെ. ഇങ്ങനെക്കുമ്പോ വയസ്സിൽ പിന്നെ നന്റെ മോളും ആർക്കറ്റ് മാസ്റ്ററെ.

0: നിക്കളെ കേനന്ദുള്ളര റേഡിയോ സാരം 107.8 FM ഇനിത്തെ തുളു കാര്യക്രമകു നിക്കളെക മാത്രേക്കല മോക്കി ദിഞ്ചി സൊൽമേലു ഇനിത്തെ കാര്യക്രമട് വിനയ കൃഷി ബെളകാരര സംഘ രജിസ്റ്റർ കൊൽനാടു മുൾക്കി അഞ്ചനെ പ്രണവ സൗഹാർദ്ദ സഹകാരി നിയമിത മംഗളൂരു ഉന്നത ആശ്രയട് ഇഞ്ചിപ്പ മുൾക്കി കൊൽനാടട് രാജ്യമട്ടദ ബൃഹത് കൃഷിമേള കൃഷി സിരി ഈ ലേസിഡ് കല്ലടുക്ക ശ്രീ വിട്ടൽ നായക് ബൊക്ക അർണ തണ്ടതക്കലു നടപ്പാത് കൊർണ ಗೀತ ಸಾಹಿತ್ಯ ಸಂಭ್ರಮ ಈ ಕಾರ್ಯಕ್ರಮದ ಮೂಜನೆಯಕ್ಕೆ
1: ಐಕೋಸ್ಕರ ಒಂತೆ ಪ್ರಾಕೃತಿಕವಾದ ನಮ್ಮ ಜೋಕ್ಲಿನ ಮಲ್ಲ ಮಲ್ಪುಣಂಚಿನ ಪ್ರಯತ್ನ ಮಲ್ಪುಗ ಒಂತೆ ಪ್ರಕೃತಿ ಪ್ರೀತಿಲ ಆಕಲಮಿತ್ತು ಪಾಡ್ಗ ಇಜ್ಜಿನಾಂಡ ಕಾಲಿ ಈತೆಟ್ಟು ಉಂತುಂಡು ಐಕೋಸ್ಕರ ಹಸಿರು ಹಸಿರಿನ ಹೆಸರಿಲ್ಲದ ಮರ ಒಂಜೆಡ್ಡೆ ಸಾಹಿತ್ಯನು ಪರಿಚಯ ಮಲ್ತೊಂದುಲ್ಲ ಚಪ್ಪಾಳೆ ದೊಟ್ಟುಗು ಪ್ರೋತ್ಸಾಹ.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിനൊന്നല്ലേ, നിക്കുൽ കേനൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

0: റുക്സാന എവിടല്ലേ മോളെ? അത് ആർബെന്ന് അറിഞ്ഞു നോക്ക്.
1: മാസ്റ്റർ അബ്ബ, മാസ്റ്റർ വന്ന്, ഉൽഗ പറ മാസ്റ്റർ.
0: കളിഞ്ഞ ഒരു വാരത്തിൽ പറഞ്ഞ നിങ്ങളമോലു റുക്സാന ശാലക്ക് വന്നിട്ടില്ല. ക്ലാസ് ഫസ്റ്റ് പണ്ടാവുള്ളു ശാലക്ക് പണ്ടില്ല. ചെലപ്പോ മനസ്സിൽ ഭാരി ബേജറായി. അത് കഴിഞ്ഞാ നിങ്ങൾ അകത്തേറ്റ് ഭാരി കഷ്ടത്തോടെ വന്നു.
2: അവള് സ്കൂൾക്ക് കടത്തു ഭാരി കഷ്ടമായിട്ടുണ്ട്. അബ്ബ ചെമ്മനാലിപ്പറ സൊറപ്പനി ആക്കോങ്കാവണ്ട് ഉഷാറില്ലാണ്ട് കിടത്തത്തിലെ ആയിരു. വലിയ ആസ്പത്രി കൂട്ടിട്ട് പോവാ ചെന്നിങ്ങ് നമ്മളെ ഹാലത്ത് സരിയില്ലേ. ഇങ്ങനെ നിൽക്കുമ്പോ അവളോ സ്കൂൾക്ക് കടത്തരായിരുന്നു. എങ്ങനെ അവളോ സ്കൂൾക്ക് ബുക്ക് യൂണിഫോം ബാഗ് ചെന്ത്
0: കഷ്ടമില്ലാത്ത ഏതുണ്ട് ചെല്ലുറു? ഞങ്ങളെ മിസ്കിൻതാനാ ഞങ്ങളെ മക്കളുടെ ഭവിഷ്യത്തിന് മുല്ലാവുക തീരാ. നിങ്ങളെ മോൾ പഠിക്കുന്ന ശാലയിൽ ഒരു ചെറിയ ഫീസ് ചെറിയ ഖർച്ച് അത് നിങ്ങൾക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ ശാല കൈതാക്കറല്ല ജമിയത്തുൽ ഫലാഹ് ചെള്ള സംഘടന ഉണ്ട് അങ്ങനെ പോയിട്ട് കാണുമോ നിങ്ങൾ? ഇല്ലെങ്കിൽ നിങ്ങൾ രാജ്യത്തെ ബാലക്കറട്ടു ചെന്നെങ്കിൽ അങ്ങനെ സഹായക്കില്ലേ? ശാല മാത്രം കൈതാക്കുക സമല്ല. മോലെ റുക്സാന നിക്ക് ശാലക്ക് പോകുന്നു പഠിക്കുന്നു ചെന്ന് ആശയില്ലേ?
3: നിങ്ങൾ ചെല്ല സമാമാസം സന്തര മൈതാനില് ചെറുമുറി വിത്തിത്ത് കിട്ടിയ കാസുറു നാണു നല്ല മക്ക ബയർ നിർത്തിത്ത് ഒലിഞ്ഞ കാസുറു ഇത് റൗട്ടു മര്യാദ ഇത് കിട്ടി. ഇതുപോലെ ഇന്നും കഷ്ടമെന്നത് നയിച്ചിത്ത് ഒലിഞ്ഞ കാസുറു വയസ്സുകൾ വന്നത് ഔത്തുളിച്ച നല്ലൊരു മോ ആരെങ്കിലും ഒരു പാവത്തെ മരമുണ്ട് കളത്തിലിരുന്ന് ഹാജിത്തിരുത്തി ആയങ്ക അല്ലാഹു നന്റെ ഇങ്ങനെ വലിച്ചു വെച്ചില്ല നാണ് നയിച്ചിട്ട് ബൽത്തനായ മന്നന്റെ മക്ക വീടി കെട്ടിട്ട് നണ്ട ബലിച്ചുകൊണ്ട് പരിസ്ഥിതി ഇങ്ങനെ നന്റെ മോല് സാലിക്ക് നാണ് എങ്ങനെ കടത്തുള്ളു?
0: നോക്കൂർ കാക്ക, കുറിയാൽ പൈസ കാരിക്കാറ് കുറിയാൽ പാവത്തങ്ങിക്കാറ് അതെല്ലാം അല്ലാവുടെ വിധി. ഈ കാസിൽ നിന്നു തണ്ട മുതൽ എങ്ങനെ ചെലവാക്കറ ചെന്നിട്ട് ആ മനുഷ്യരല്ല പഠിച്ചൊന്ന് കണക്ക്
3: കേൾക്കറേ അല്ല കേക്കാണ്ട് വിടില്ല നിരക്കറിൽ പൈച്ചോണ്ടിക്കുമ്പോ വേറെ നിറോടി ചിന്നരവും നല്ല ഉമ്മത്തി എല്ലാരും നനക്ക് ലഭിക്കുന്നു. പരിസ്ഥിതി ഇങ്ങനെക്കുമ്പോ ഈ ഹീനസ്ഥിതിയിൽ നാട് കിടന്നോട്ടില്ല നിലക്കറി കോലി ബിരിയാണി ഗൗജി ഗമ്മത്താവുമ്പോ നന്ന മക്ക നോക്കിട്ട് അങ്കലാപ്പെടുത്തിട്ട് കണ്ണിൽ തന്നി കളിച്ചോട്ടുള്ളത് നോക്കിട്ട് നാണും കറിഞ്ഞോട്ടില്ല മാസ്റ്ററെ ഇങ്ങനെക്കും വയസ്സിൽ നല്ല മോളും.

0: നിക്കളിക്കുന്നുള്ളത് റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുളു കാര്യക്രമം നിക്കളിക്ക് മാത്രമേക്കല മോക്കിഞ്ചി സൊൽമെലു. ഇന്നത്തെ കാര്യക്രമം വിനയ കൃഷി ബെളകാരര സംഘ രജിസ്റ്റർ കൊൽനാടു മുൽക്കി അഞ്ചനെ പ്രണവ സൗഹാർദ്ദ സഹകാരി നിയമിത മംഗളൂരു ഉന്നത ആശ്രയട് ഇഞ്ചിപ്പ മുൽക്കി കൊൽനാടട് രാജ്യമട്ടദ ബൃഹത് കൃഷിമേള കൃഷി സിരി ഈ ലേസിഡ് കല്ലടുക്ക ശ്രീ വിട്ടൽ നായക് ബൊക്ക അർണ തണ്ടതക്കലു നടപ്പാത് കൊർണ ഗീത സാഹിത്യ സംഭ്രമ ഈ കാര്യക്രമദ മൂജനയ്ക്ക്
1: ಐಕೋಸ್ಕರ ಒಂತೆ ಪ್ರಾಕೃತಿಕವಾದ ನಮ್ಮ ಜೋಕ್ಲಿನ ಮಲ್ಲ ಮಲ್ಪಣಂಚಿನ ಪ್ರಯತ್ನ ಮಲ್ಪುಗ ಒಂತೆ ಪ್ರಕೃತಿ ಪ್ರೀತಿಲ ಅಕಲಮಿತ್ತು ಪಾಡ್ಗ ಇಜ್ಜಿನಾಂಡ ಕಾಲಿ ಈತೆಟ್ಟು ಉಂತುಂಡು ಐಕೋಸ್ಕರ ಹಸಿರು ಹಸಿರಿನ ಹೆಸರಿಲ್ಲದ ಮರ ಒಂಜೆಡ್ಡೆ ಸಾಹಿತ್ಯನು ಪರಿಚಯ ಮಲ್ತೊಂದುಲ್ಲ ಚಪ್ಪಾಳೆ ದೊಟ್ಟುಗು ಪ್ರೋತ್ಸಾಹ.

സംയമിത്ത് പോപ്പുണ്ട്. നാലുകാരുടെ പുറത്തിരുത്തി ചപ്പണ പ്രാണി പോകും. അതിനു തെത്ത പത്ത് നോട്ട് തെത്തിനി എന്തേ എനിക്ക് കൊത്തിച്ചു വണ്ടി വെറുതുയർ ഗമ്മട്ടേ പാടുന്ന നോട്ടാ പുജി പെണ്ണിട് പറയുന്നുണ്ട. ആ കറക്റ്റ് കിസേക്ക് പാടുന്നാണോ അന്നത്തെ ജെപ്പു കന്നു കണ്ടത് സീറ്റ് ഇഞ്ചാവൽപ്പുണക വിജ്ഞാനി പണ്ടേ ലക്കേ ഒത്തറ പണ്ടത് ചെപ്പുവാണ്. ആ തനകം പേര് പിറ അയ്യുറപ്പായി തെത്തത് എനിക്ക് സംഘാത്തി എത്തിക്കണ്ടി നാല് സാറത്തെ ഓർമ്മണൊതുക്കിണ്ട അജ്ജ കൃഷിക്കരക്ക് മണ്ടജ്ജ ഈർവണ്ണജ്ജ അക്കലേക്ക് മൂലഭൂതമായി നഞ്ചിന കൃഷിത്ത ഒട്ടിക വത്തനഞ്ചിന മൂലഭൂതമായി നഞ്ചിന ജ്ഞാന പാപഭീതി ദൈവ പ്രീതി സംഘനീതി ഈ മൂജി തീട്ടേ നമ്മ ഇരിയാക്കള് നമ്മ സംസ്കാരം ഒരിയൊന്ന് വൈദിനെ പാപത കെലസം അൽപ്പാണ്ട പോടിപ്പുള്ള മക കെലവുതക്കള് കൃഷിക്കേര് തോട്ടക്കു പി വി സി പൈപ്പ് പാടുറേ സ്പ്രിങ്ക്ലർ പാടുറേ റേറ്റ് ജാസ്തിയാണെന്ന് ഇവടും താതേ കെലവ് ഇല്ല് കട്ടണക്കള് പ്ലംബിംഗ് ഇവടെ ദുഡ്ഡു ഇച്ചി പി വി സി പൈപ്പ് റേറ്റ് ജാസ്തി ആത്തുന്നതും താതേർ ബാംഗ്ലൂരുടെ കെലവില്ലാള് പി വി സി പൈപ്പ് കൊയ്യുന്നക ദുഡ്ഡു ഉറൊന്നും മത്തെ എരടു ഡബ്ബി തരിസിത എ സി ബി ടി വി എടുത്തു എത്ത മത്തെ എരടു ഡബ്ബി തരിസിത എ സി ബി പാപഭീതി പാപത കെലസമൽപ്പുവാണ്ട പോടിപ്പു മക ദൈവ പ്രീതി ദേവര് പോടിത്തനക്കളേക്ക് ഈത്തനട്ട തിക്കുത് ചേര് പ്രീതി ഇത്തനക്കളേക്ക് മാത്ര ദേവര് തിക്കണേ വാ ഇതിഹാസത്തോലെ ദേവരന് പ്രീതിയിട് നമ്പുലേ ദേവരന് പ്രീതിയിട് നമ്പോടുന്നാണ്ട പ്രകൃതി തമിത്ത് പ്രീതി സുറുക്കുപോടു പാപഭീതി ദൈവ പ്രീതി എങ്കിൽ പൂരല്ല ഒഞ്ചേ മാത്തേർന്ന മെയിട്ട് പരപ്പണച്ചിന നെത്തിർ ഒഞ്ചി എന്ത് ഉമിലി കാണില്ല കൊത്തുണ്ടു നരമണ്യ കൊത്താത്ത ജി സംഘ നീതി ഹീഗിദ്രെ നീനു മാനവ ജാതി ഇല്ലാതിരെ ഹുച്ചു കോത്തിവണ്ടി ഐക്ക 18 ലക്ഷ കോടി ജീവരാശിയിലേക്ക് ദേവേര് ഒഞ്ചേ സാ കൊറനെ ദാദാസാ സന്താനോത്പത്തി മാത്ര നരമാണ്യക്ക് മാത്ര റഡ് സാ സന്താനോത്പത്തി തൊട്ടുക്കു സംസ്കാര കൽപ്പയാണ്ട ബാക്കി തക്കളെടുത്ത് വ്യത്യാസം ഉണ്ട് എനിക്ക് ഭജി അയിന് മൽത്തു മാത്രം മൽത്തൊന്നു പോതു സംസ്കാര കൽപ്പായി ചെന്നാണ്ട വ്യത്യാസം അയ്ക്ക് ജവനാട്ടിക്കേട് ബതുക്ക് കട്ടോന്തു ആപ്പണു നാണ്ട എടട്ട വേല മൽത്തത് വേദിക്കേട് ലെത്തത് ഉന്തത് മാല പാടുന്ന വേല മൽപ്പോടത്തേ ഫേസ്ബുക്ക് തപ്പിരാവിടെ പോതു പ്രീതി പ്രേമ തപ്പിരാവിടെ പോതു കൊല സുളിക്ക തപ്പിരാവിടെ പോതു ഡ്രഗ്സ് ഗാഞ്ച തപ്പിരാവിടെ പോതു ജപ്പടാത് മാല മൽപ്പാടു നഞ്ചിന വേലന് വാ ഇല്ലാത ജവനിർല ജവന്തിയല്ല മൽപ്പെരവല്ലി ഔ നമ്മ കൃഷി പരമ്പരടിത്തന പ്രതി ഒഞ്ചി ഹബ്ബദ ആചരണയിലുള്ള വറന്തി തിന്നുള്ള എനിക്ക് ഇനി നമ്മ ഇല്ലഞ്ചി ധാർമ്മിക കാര്യക്രമം വളർത്തുന്നതാണ്ട നമ്മ ജോക്കുള്ള ആ കാര്യക്രമത കൈത്താൽ ഉള്ളേ രാജ്യ അന്തൂലേ സുറുക്കു ഇത്തേറണ്ട പുണ്യ ഏജി നാണ്ട കെലവില്ലാൽ ഇപ്പ് വേറപ്പാ കെലവില്ലാൽ ബൊൽപ്പുകൾ അക്കത് മേക്കപ്പ് മലത്ത് സുറാൻ അർച്ചകരൊന്തിക്ക് വെന്തു ക്ഷണ പൂജയവത്തു നായി മരി പൂജയവത്തു പുച്ചക്കിനി ശൽപിതെത്തിണ്ട് സ്റ്റേറ്റസ് പാടും ആറാത്തിക്ക് പത്തി പാടുക സുറുവാത്ത് ജി സ്റ്റേറ്റസ് പോത അപ്പൊ ഈ പ്രകൃതി ദത്തവാദ വത്തനഞ്ചിന ആചരണയിലെ നമ്മതോ നന്ന ജോക്കിൽ പോയിട്ട് ഇന്റർനെറ്റ് മലത്തുണ്ടായി യാവാ ഇത്ത ഇന്റർനെറ്റിടേ നന്ന ബൊജ്ജാൽപ്പണ പരിസ്ഥിതി വറന്നുണ്ടത്ത അപ്പൊ മാനവീയ സംബന്ധത്തിലേക്ക് ഓടെ മുറാണ് എനിക്ക് വാട്സാപ്പ് എടുത്ത് ഊതിപ്പാർ ഒഞ്ചി ഇല്ലാതെ അജ്ജിന ജീവ പോത്തുണ്ട് ജപ്പടാ തേര ശ്മശാനക്ക് പോയ മാല പാടതാത്തുണ്ട് സ്റ്റാമ്പ് പേപ്പർക്ക് എപ്പോഴത്തെ എത്തണമെന്നുള്ളേരി പൂണത്ത ആസ്തി പാലാതിജാണ് തോജുണ്ട് നനഞ്ചി രണ്ടു വർഷം പോടിക്ക ഇല്ലാതെ ഇരിയാക്കൾ പോണ്ട എട കൈന്ന് തുണ്ട് മലത്ത് ഫ്രിഡ്ജ് എടുത്തിപ്പേര് ബോർഡാണൊക്കെ ഫ്രിഡ്ജ് എടുത്ത് തെത്തത് ഒത്തൊന്നുമില്ലാത്ത അത് എല്ലാ ജാഗവണ്ണും ദൊഡ്ഡമ്മ കണിക്ക് ഞാൻ അവത്തെ പെറുത് കൊട്ടിരുന്നു ഒഞ്ചി ഞാൻ നാടിനൊക്കെ കയ്യിച്ചി ഫ്രിഡ്ജിട് എന്താ കൈ തീത്ത ഓ കയ്യാ ഞാണ് മുറാണി കായത്തായിന് കബാബുണ്ട് ഈ നമനെ നൈതിക അതപ്പതനാവുന്നത് നമ്മ തന്ത്രജ്ഞാന തന്ത്രജ്ഞാന പ്രകൃതിന് പുടുന്ന് പോയാണ്ട പരിസ്ഥിതി ആലോചന മലപ്പില്ലേ നമ്മ നെക്സ്റ്റ് ജനറേഷന് പറോടായന എച്ച് ടു ഓ നീരേ ഉസിരാട്ട മൽപ്പോടായന എന്തുവേ പ്രകൃതി കുറഞ്ഞ ആമ്ലജനകന പഞ്ചി തിഞ്ചാവടാന എന്തുവേ മണ്ണിടിപ്പുണച്ചിന ബത്തനഞ്ചിന ബെളൻ ഈ മൂലജ്ഞാന നമുക്ക് കൊത്തിച്ചാന്ത പി വി സി പൈപ്പിട് ദുഡ്ഡു തിഞ്ചാവണ്ണിയ പത്തുന്നതാണ്ട നമുക്ക് കൊത്തുണ്ടോ ഹുട്ടു സാവു നമ്മ കയറ്റിജി ഐക്ക് നമ്മ കൃഷി പരമ്പര